ഉദ്രേകദിന്ദ കട്ടിതയലതുരഗമം ഭദ്രമാതുദോ രാജകാര്യനിന്ദമൃതകേ സമുദ്രമം മതിസേ.